ആകാശവാണി വിശാഖപട്ടണം കേന്ദ്രം. ദേശഭക്തി ഗീതം, ദേശമാത്ത്, ശ്രീ സമയത്ത്, മൃന്ദഗാനം ശ്രീ പി സുബ്ബരായ ശാസ്ത്രി ഗാരി സഹിച്ചം. സംഗീതം ശ്രീ വി എസ് നാരായണമൂർത്തി.